ഷ്നാഖാനിയ ചേത്തു എന്നറത്തത്തർ ഷ്കാനി കൊന്നെ പൊയ്ക്കോ അത്വറൻ റോയിരി തങ്ങൈന പോവുവൈ അമ്മാ കൊയ്യം തങ്ങിരാ തെയ്മത്തോന കൊയ്യൻ കപ്പനീരം ഐരം പോത്തന്നോമത്ത യോൻ കിരിപ്പസ് ഓൻ താ പോയ്ക്കാമിനയെ കുറപ്പ നമ്പയ്യ തീ കേൻ മേവ്